സാചിതാരി ജപ്രസാദര സുന്ദര രൂപ സ്വപ്രഭ സിമരോ സദാ അനൂപ ജപ്രസാദരി നീക്കി ജാത സ്വപ്രഭ സിമര സദാധൻ രാജപ്രസാദ് എരിപതരഹ ഗുരുപ്രസാദ് നാനക ജസക ജയപ്രസാദ് സുനേ കരുണനാഥ ജയപ്രസാദ് ബേഖേ ബിസ്മാദ ജയപ്രസാദ് ബോലി അമൃത രസന ജയപ്രസാദ് സുഖ സഹജ ഭസന ജയപ്രസാദ് ഹസ്തകർ ചലേ ജയപ്രസാദ് സമ്പൂർണ ഫല ജയപ്രസാദ് പരമഗത പാമേ ജയപ്രസാദ് സുഖ സഹജ സമാമേ സ പ്രഭ ത്യാഗ അവർഗത ലാഗോ ഗുരുപ്രസാദ് നാനക് മന ജാഗോ ജയപ്രസാദ് തും പ്രകട സംസാര തിസപ്രഭ കോ മൂല മനോഭിസാര ജയപ്രസാദ് തേരാ പ്രതാവരേ മർ മൂർത്താക്കോ ജാവ ജയപ്രസാദ് തരേ കാർജ പൂരേ തസേ ജാൻമൻ സദാ ഹജൂരേ ജയപ്രസാദ് തും പാമേ സാജരേ മർ മേരേ തുതാസ്യം രാജപ്രസാദ് സബകീ ഗത ഹോയേ നാനക ജാവ ജപേ ജപ സോഹേ ആപ് ജപാഹേ ജപേ സോ നാം ആപ ഗാ ബാഹേ സോ ഹർ ഗുണ ഗാഹോ പ്രഭു കൃപാതെ ഹോയ പ്രകാശ പ്രഭു ദയാതെ കമല വികാസ് പ്രഭു സുപ്രസന്ന ബസേ മന സോയേ പ്രഭു ദയാതെ മത് ഉത്തമ ഹോയേ സർവനിധാന പ്രഭ തേരി മയ ആപോ കശുന കിൻഹു ലയ ജിത് ജിത് ലാഭോ തിത് ലഗേ ഹരനാഥ നാനകിൻ ക കശുന ഹാഥ സ്വരൂക അഗം അഗാധ പാര ബ്രഹ്മ സോഹേ ജോ ജോ കഹ സോ മുക്ത ഹോയേ സുനമിത്ത നാനക ബിനവന്ത സാധു ജനകി അചരജ കഥ അഷ്ടപദി സാധക സംഘ മുഖുജല ഹോത് സാധസംഗ മല സകലീ ഖോത് സാധക സംഘ മിഠേ അഭിമാൻ സാധക സംഘ പ്രകട സുഖയാൻ സാധക സംഘ ഭുജേ പ്രഭ നേരാ സാധസംഗ സബോധന വേരാ സാധക സംഘ പായ നാമ രതൻ സാധക സംഘ ഏകവര ജതൻ സാധകി വേമാ ഭരണേ കൗൻ പരാനി നാനക സാധകി ശോഭാ പ്രഭ മഹേ സമാനി സാധക സംഘ അഗോച്ചര മില സാധക സംഘ സദാ പ്രഫുല സാധക സംഘ ആഭയ ബസ് പഞ്ച സാധസംഗ അമൃതരസ പുഞ്ച സാസംഗ വേ സബകീരേന സാധക സംഘ മനോഹര ബേന സാധക സംഘന കഥഹൂന്ത വേ സാസംഗ അസ്തത മന പാവ സാധക സംഘ മായാ ദേവൻ സാസംഗ നാനക പ്രഭു സുപ്രസന്ന സാസംഗ ദുഷ്മൻ സമേത സാധുക സംഘ മഹാപുനീത സാസംഗ കിസ്യ നഹി ബൈര സാധക സംഘ നാ ഭിംഗാ ബൈര സാധക സംഘ നാഹി ഗമന്ദ സാസംഗ ജനേ ബ്രഹ്മാനന്ദ സാധക സംഘ നാഹി ഔതാപ സാധക സംഘ തജേ സബയാപ് ਆਪੇ ਜਾਣੇ ਸਾਧ ਵਡਾਈ ਨਾਨਕ ਸਾਧ ਪ੍ਰਭੂ ਬਨ ਆਈ ਸਾਧਕ ਸੰਗਨਾ ਕਬਹੂ

അത് ബ്രഹ്മജ്ഞാനിക സവിബ്രഹാത്. ബ്രഹ്മജ്ഞാനിക സകലാകാർ ബ്രഹ്മജ്ഞാനിയാ ബ്രഹ്മകാർ ബ്രഹ്മജ്ഞാനിക സ്വഭ ബ്രഹ്മജ്ഞാനി പരിനാന ബ്രഹ്മജ്ഞാനി സർവകാതനീശ്വരോക ഓർത്താരായ ജ്വന്തർനാമ സർമ്മപേക്ഷ ഭഗവാൻ നിമുഖ നിമുഖ ഠാകുർ നമസ്കാര നാനക അപർശ സകലനസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പർസ മന്മേ പ്രീത നിരഞ്ജൻ ദർശ ഭാരതരൂപന വേഖരേത്ര സാധകിട്ട സംസംഗ ഹേത സാധ ഇടഹല സംസംഗ ഹേത കരുണ സുനേ കാഹു കി നിന്ദ സപ്തേ ജാനേ ആപ് സുഖോ മന്ദാ ഗുരുപ്രസാദ് വിഖ്യാപര ഹര മൻ കി വാസന മന്തേ ടരായ ഇന്ദ്രിജിത പഞ്ച് ദോക്തേ രഹതനാനുകൂഢ മദേകു ഏസ അപർസ വൈഷ്ണോ സോജ സൂപ്ര സുപ്രസന്ന വിഷം കി മായാ തോ ഹേ ഭിന്ന കർമ്മ കർത്തോ വൈ നിഹ കർമ്മ തിസ് വൈഷ്ണോ ക നിർമ്മല ധർമ്മ കൗ ഫല കി ഇച്ഛാ നീ ഭാഷയ കേവല ഭഗവത് കീർത്തന സംഗരാചയ മന്ത്രന്തർ സിമരണ ഗോപാല സബ് ഉപ്ര ഹോത് കൃപാല ആപ് ദൃഢവരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമ ഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത് കാരംഗ സകൽ ത്യാഗേ ദുഷ്ട കാ സംഗ മന്ത്രേ മിൻസേ സകല പരമ കർ പൂജ സകൽ പാർ ബ്രഹ്മ സാസംഗ പാപാമല ഖോവൈ തസ് ഭഗവതി കീമാതുതമോ വൈ ഭഗവന്ത് കി ടഹർ കരായ രതനീത മന്ത്രൻ അർവ ഭിഷൻ പ്രീത അർഗേ ചരണ ഹൃദയ ബസാവ നാനക ഏസ ഭഗവതി ഭഗവന്ത് കോ പാവ സോ പണ്ഡിത ജോ മൻ പ്രബുദ്ധ രാമ നാമ ആത്മ സോ ദേ രാമ നാമ സാരസ് പിബൈ

അവർണാക്കോ ദേവദേശ നാൽകുസ് പണ്ഡതകോ സദാദേശ ബീജമന്ത്ര സർവകോ ഗ്യാന ചഹവർണാമ ജപ കൗനാമ ജോജോ ജപ ദശകീകത ഹേ സാസം ഭാവ ജനകോയേ കാർഗിർപാൻതുരുതാരേ പാസപരേത് മുഗ്ധ പാത്രകോ താരേ സർവരോക ഔഷധ നാമ കല്യാണരും മംഗളഗുണഗാമ കാഹു ജുഗത് കൃതേന പായ തർമനാനുക്തസ്മല ജസ്ലഖ്യാതുർകർമ്മ ജിസ്കാ മന പാർ ബ്രഹ്മകാ നിവാസ തിസ്കാ നാം സത് രാമദാസ ആത്മരാം തിസ്നദ്രിയായ ദാദസന്ദന പായ ദനപായ സദാ നികട നികട ഹർ ജാന സോ ദാസ ദൃഗേ പ്രവാനപ്രേ ദാസ ഗുവാ കൃപാ കരായ തിസ് ദാസ കോ സബ് സോജി പര സകൽ സംഗ ആത്മ ഉദാസ ഐസി ജുഗത് നാനക രാമദാസ പ്രഭു കീ ആഗ്യാ ആത്മഹ താവേ ജീവന മുക്ത സൗഗഹാവേ തേസർഗ തേസാ ശോക സദാ അനന്ത നഹി ബിയോഗ തേസാ സ്വർണ തേസി സുമാട്ടി തേസാ മര തേസി ബിഖാട്ടി തേസാ മാൻ തേസാ ബിമാൻ തേസാ രംഗ തേസാ രാ ജാൻ ജവർത്തായ സായി ജുഗത് നാനക പുർകയ്യ ജീവന മുക്ത പാർബ്രഹ്മകേ സകലേ ഠാവോ ജിസ് രാഖേ തേസാ തിൽ നാവാപേ കർണ കരാവൻ ജോ പ്രഭാവേ സുഫന ഹോഗ പശുരയാഭയ അനന്തരംഗ ലഖേനാ ജാഹേ പാർബ്രഹ്മകേ രംഗ ജാസി മാതദേ തേസാ പ്രകാശ പാര ബ്രഹ്മകർത്താ വിനാശ സദാ സദാ സദാ ദയാല സിമർ സിമർ നാനക ഭയ നിഹാൽ സലോക ഉസ്തത കരേ ഹേ അനേക ജൻ അന്ത ന പാരാവാര നാനക രചന പ്രഭരചി ബഹുവിദ അനുക പ്രകാര അഷ്ടപതി കൈകോട് ഹോയ പൂജാരി കൈകോട് ആചാര വ്യവഹാരി കൈകോട് ഭയ തീർത്ഥവാസി കൈകോട് ബാന പ്രമേ ഉദാസി കൈ കൊട് വേദ കെ സുരോത്തേ കൈ കൊട് തപീസ്വര ഹോത്തേ കൈ കൊട് ആത്മ ധ്യാന താരേ കൈ കൊട് കവകാ വിചാരേ കൈ കൊട് നവത നാം ധ്യാവേ നാന കർത്തേ കാന്തന പാമേ കൈ കൊട് ഭയ അഭിമാനി കൈ കൊട് അന്ധ അഗ്യാനി കൈ കൊട് കൃപന കഠോര കൈ കൊട് അഭേഗാത്മനെ ഘോര കൈ കൊട് പർ ദർഭ കോ ഹിരേ കൈ കൊട് പർ ദൂഖനാ കരഹേ കൈ കൊട് മായാസുരം മാഹേ കൈ കൊട് പ്രദേശ പ്രമാഹേ ജിത് ജിത് ലാഭോ തിത് ലഗ്ന നാന കർത്തേ കീ ജാനേ കർത്ത രചന കൈ കൊട് സിദ്ധ ജതി ജോഗി കൈ കൊട് രാജേ രസ ഭോഗി കൈ കൊട് പംഖി സർവ ഉപായ കൈ കൊട് പാത്ര ബൃഖന ബജായ കൈ കൊട് പവൻ പാണി ബന്ധർ കൈ കൊട് ദേശ മണ്ഡല കൈ കൊട് സസിയർ സൂര നക്ഷത്ര കൈ കൊട് ദേവദാന ഇന്ദ്ര സേന ശത്ര സകൽ സമഗ്രി അഭിനയ സൂത്താരേ നാനക ജിസ് ജിസ് ഭാവ തേസ് തിസ് നസ്താര കൈ കൊട് രാജസ്താമ സാത കൈ കൊട് ഭേദ ബ്രാണ സിമർത്തർ ശാസ്ത്ര കൈ കൊട് കിയ രത്ന സമന്ത കൈ കൊട് നാനാ പ്രകാര ചന്ദ് കൈ കൊട് കിയേ ചിര ജീവേ കൈ കൊട് ഗിരി ബേർ സ്വർണ ധീവേ കൈ കൊട് ജഖ കിന്നർപിസാജ് കൈ കൊട് ഭൂത് പ്രേ സൂകർ മൃഗാ സപ്തേ രേരാ സപൂത്തെ ദൂർ നാനക അലപ്ത്രയാ പ്രഭൂര കൈ കൊട് പാ താർക്കെ വാസി കൈ കൊട് ഡർക്ക് സ്വർഗ നിവാസി കൈ കൊട് ജനമേ ജീവേ മരേ കൈ കൊട് ബഹ ജുന്നി ഫിരേ കൈ കൊട് ബൈഠതീ ഖായേ കൈ കൊട് കാലേ തക് പാഹേ കൈ കൊട് കിയേ തർമന്ത് കൈ കൊട് മായാവേ ചന്ത ജയ ജയ ഭാണാ തേ തേ രാഖേ നാനക സബ കിശ പ്രഭു കേ ഹാഥേ കൈ കൊട് ഭയ ബൈ രാഗി രാമ നാമ സംഗ തിൽ ലബ് ലാഗി കൈ കൊട് പ്രഭു കോ ഖോ ജന്തയാ തമേ പാര ബ്രഹ്മ ലഹന്തേ കൈ കൊട് ദർശന പ്രപ്യാസ തിന കോ മിലോ പ്രഭു ബിനാസ് കൈ കൊട് മാംഗേ സാത് സംഗ പാര ബ്രഹ്മ തിൽ ലഗ രംഗ ജനകോ യാവ് സുപ്രസന്ന നാനക തേ ജന സദാ ദാന ദാന കൈ കൊട് ഖാണിയർ ഖാണ്ഡ കൈ കൊട് ആകാശ ബ്രഹ്മാണ്ഡ കൈ കോട്ട് ഹോയ അവതാർ കൈ ജുഗത് കിന്നോ ബിസ്ഥാർ കൈ ബാർ പസരോ പാസാർ സദാ സദാ ഏക ഏകംകാർ കൈ കോട് കിന്നേ ബാ ഭാന് പ്രഭേ പ്രമാഹ സമാതാ കാന്തന ജാനേ കോയാ പ്യാ നാനക പ്രഭു സോയേ കൈ കോട് പാർ ബ്രഹ്മ കെ ദാസ തിന് ഹോവതാതം ബർഗാസ് കൈ കോട് തത് കെ ബേത്തേ സദാ നിഹാരേ കോ നേത്രേ കൈ കോട് നാമ രാസ പീമേ അമർ ഭയ സാധി ജീമേ കൈ കോട് നാമ ഗുൺ ഗാമേ ആത്മരാസുഖ സഹ സമാവേ അപ്പനെ ജനകോ സാ സാ സമാരി നാനുകോ പ്രമേ

ദോഗ സന്ധനന്ദകോ സദാ വിജയോഗ സന്ധനന്ദാ ദോഗമേ ദോഗനാ സന്ധാവിതാസ്കാ ബിഹോയ മോഹ സന്ധാ ദുഃഖി സദാ പ്രവേത സന്ധാ ദുഃഖി കിസേ ഗാ നഹി ബേത സന്ധകേ ദുഃഖി കോ ഡാൻ ലാഗേ സന്ധകേ ദുഃഖി കോ സബ ത്യാഗേ സന്ധകാ ദുഃഖി മാ അഹങ്കാരി സന്ധകാ ദുഃഖി സദാ വികാരി സന്ധകാ ദുഃഖി ജന്മേ മരേ സന്ധകി ദുഃഖനാ സുഖത്തെ ടരേ സന്ധകേ ദുഃഖി കോ നാഹി ഠാവ നാനക് സന്ധാവിത ലയ മിലായേ സന്ധകാ ദുഃഖിയത് ബീജത്തെ ടൂട്ടായ സന്ധകാ ദുഃഖി കിത്തേ ഗാജ ന പഹുച്ചായ സന്ധകാ ദുഃഖി കു ധ്യാന പ്രമായ സന്ധകാ ദുഃഖി ഉജ്ജ്വല പായ സന്ധകാ ദുഃഖി അന്തർ തേ തോഥാ ജോ സാസ് ബിനാ മൃതക് കീ ലോഥാ സന്ധകേ ദുഃഖി കീ ജഡ് കിശനാഹേ ആപന ബീജാ പേ ഹീ ഖാഹേ സന്ധകേ ദുഃഖി കവർണ രക്ഷണാ നാം സന്ധാവിത ലയ ഉഭാര സന്ധകാ ദുഃഖി ഏവോ ബില ലായ ജല ബി ഹൂണ മഛലി തടഫടായ സന്ധകാ ദുഃഖി ഭൂഖാ നഹി രാജേ ജോ പാവ ഇന്ദ്ര നൈ തൃപ്പൈ സന്ധകാ ദുഃഖി ചുട്ട അകേലാ ജോ ബുവാട് തിൽ ഖേത മായ ദുവേലാ സന്ധകാ ദുഃഖി ധർമ്മ തലയ സന്ധകാ ദുഃഖി സദ് മിഥ്യാ കഹത കീർത്തനന്ദകാ തുരി ഭയാ നാനം ജ്യോത സ്വഭാവേ സുഥ്യാ സന്ധകാ ദുഃഖി ബിഗ്ഡൂ പോയ ജായ സന്ധകേ ദുഃഖി കോ ദർഗാ മിള സജായ സന്ധകാ ദുഃഖി സദാ സഹകായ സന്ധകാ ദുഃഖി ന മരേ ന ജീവായ സന്ധകാ ദുഃഖി കി പുജ ന ആസാ സന്ധകാ ദുഃഖി ഉട ചല നിരാസാ സന്ധകാ ദുഃഖ ന ദുഷ്ട കോയ ജയ സ്വഭാവ തസാ കുയി ഹോയ ਪਿਆ ਕਿਰਤਨਾ ਮੇਟਾ ਕੋਏ ਨਾਨਕ ਜਾਣੈ ਸੱਚਾ ਸੋਇ ਸਭ ਘਟ ਤਿਸਕਿਓ ਕਰਨੇ ਹਾਲ ਸਦਾ ਸਦਾ ਤਿਸਕੋ ਨਮਸਕਾਰ ਪ੍ਰਭ ਕੀ ਉਸਤ ਕਰੋ ਦਿਨ